0: ഇന്ന് ആദരെ ബെതാകന്ന ഓനമന സതേ ദിനത്തിന് തവൽ എക്കേത ഹതരമനക
1: ഓവർ ടൈം ബീറ്റ്സ് വിത്ത് ജാമി ജാമി.

0: പ്രേമയെ സൗന്ദര്യാത്മക വ്യമന
1: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യമന സന്തതിയ ധാരാഹകിനെ ഒബറ്റമേ മാതാ കിരന്നെ എൻ എൽ ബി മേഘാ പവർ ക്യാന യലിത് വരക് വാർത്താവൻ അലുത് കരമിൻ ദൻ ലങ്കാവേ ലൊതറയക്കിൻ ദിനാഗണ്ണ പുളുവൻ ദവന്തമ മെഗാ സുപരി ടാഗ്ഗട അമതരവ റുപ്യൽ കോടിയക പവർ സുപരി ടാഗ് സഹ ഗ്രാൻഡ് സുപരി ടാഗ്ഗട സുപരി മോട്ടോർ റത്യക് ഉബട ദിനാഗണ്ണ പുളുവൻ ഏ എൻ എൽ ബി മെഗാ പവർ ലൊതറയ മിലതി ഗത്തത് ജീവിതേ സിഹനേട വാസനായ ആശീർവാദ്യ എൻ എൽ ബി ചോരി ചോരി ചുക്കെ ചുക്കെ ഹൊരെന് ഹൊരെന് രഹസ്യം രഹസ്യം 2001 തിരഗത ചിത്രപഥ കബ്ബസ്മസ്ഥാന അധ്യക്ഷ ലേഖലെ ചിത്രപഥ സൽമാൻ ഖാൻ വാനി മുഖർജിയക്ക് പ്രതി സിന്ത പ്രധാന ചലത നിരൂപണേഖല സമീർ ഗീതലുവ അനു മലിക് സംഗീതവത് കല കഥാ നൊക്കരണ ലത മാതൃകാമക് പിലപാന്തവ കഥാകല ചിത്രപഥയാക് സറോഗേറ്റ് മദ കെനിക്കെന്ന സങ്കല്പയ അപ്പിട്ട് മേ ചിത്രപാഠയെ കഥാപുര ദക്കിന്ന ലഭനവ ഇതിന് അര സാമാന്യൻ കഥാബാഹട്ട് ലക്കരണോനെ ഹെദുവ അമ്മദ് ബിഹിക്കല അമ്മദ് വെടിപ്പുര ദർവൻ്റെ ആദരേക്കന കഥാവ് മീ ചുറ്റപ്പാട്ടേ മധുബാലക്കന ചൊരത്തിയ പ്രീതി സെൻറ്റാ നിരൂപണേക്കലെ കൊയ്ത്തരം സമാജ തത്വേക്കിന് പഹല ഹിറ്റിയക്കിനെ കൊണാത് മുന് ദുഷ്കരത ബാധക മദ്യ ജീവത്വനാനാത് മൗസനി ഹസ്യക്കേലക്കിയ ഡേറ്റ ഈ കിസ്മതയാക്ക് ബാധാവക് വെണ്ണിനഹ ഇതിന് തമൻഗേ ദറുവാക്കിന് ഈ ഹംഗീമ അത്യനഹമ കാന്താവക്കിട്ട് അത്യവന് ഇത് ശക്തിയ നീ ചുരുപ്പിട്ട് അവസരത്തിന് ലഭന അപ്പൊ ഈ അഹമുഖനും ചോരി ചോരി ചുപ്തി ചുപ്തി ചുരുപ്പാട്ടി പവൽ സുപ്രിയ കാൽക്കയാക്കി ഗാനക്കല് നീ കേ